0: സുധിലെ കുവിതുലിയ
1: പ്രജ്ഞാവേ തുറകുലു വിവരകരണ ആധ്യാത്മിക ഹണ്ട്
2: FM 95.2 ഒസ്സേ ഗാലു ദിസ്ത്രിക്കേട്ട് സഹ അന്തർജാലയിൻ sudilaradio.lk അർഹ മുള്ളു ലോവട്ടമ
1: സുധില